ഗുഡാവിധയൂൺ സൂർ ഷിയാത്മസ് ഇംഗ്ലീസ് ഇഹിയോബ് ഇംഗ്ലീസ് ഹരി തുദമാൻ സഖ്യാനെ ആതി ഇംഗ്ലീസ് എനി ഉമദുവ മഷായഖ് വ ഏറവ കസ്സേ ലിമ്മിയൈത് ബേനിമീനാൻ അർക്കവീത്തെ ഹാ ഇബൈത്വേൻ അർക്കവീത്തെ ഭാ എസ് ഐത് കക്സ കെത്തേദ്ന ഉനനി ഗീഗി അന്ധി സൂരജ് ലുമാൻ ഓക്കണ ഹദൂബ് അദ് ഓക്കണ നാ ഥ ആതി ഗീഗനിയോബ് നാൻ തെഹാര ഉന എദ എൻ എം ബരേക്കണ ഉൻ ഹൈ ഗീഗെ തി തോക്കണ ഉന മീനാനി ബ്രിതാനിയ ഉഹി ഇതി തോക്കണ ഇസ്തഗ്രാർ ദോക്കണ ഇതി മല്ലാബ് ഥയ ഉംബ തീസോ മല്ലാബ് മഹമി ആയത് ക്വാസ്തി തോക്കണ ഹരി ഉന അനെ ഉംബ തോ മല്ല ദായബ് ദാത്തേന ഹാഷോക്കണ അനി ഓക്കണ ഹൻ ഹന എം ബരാക്കണ എൻ ഇൻ ദായ ഉഹി ദായ തേദ്ന എദെ ഇതിയോബ് ബേൻ ഓദോർ ബേൻ ഓദോർ തു തായിഫി ആയ ഉവ ആര ഉവ ഇഹി നക്കോ ഒമ്പരേ ഉദയാനെ തെനിൻ സനായക്കനായ സനായക്ന മുസ്ലിമീന അവ കക്സ കാവ ബക്സ കാവ ബെ തുനാതി ദ എൻ ഹിനു വ ബറാക്കുവ ഗൽ ധയു എം ബറാക്കന ഹിനെ ഗൊദ്ദായാന ഇദീൻ ബേ നോദോർ ഇദീനോ ആൻ ഉമദുവ മഷായഖ് വ ഗബ്ബലമിയാന ഇത്തോന ഇംഗ്ലീസി ദ യക്കിയാന ഇത് ഒം ബറൂക്ക് ഇൻ ഹിനിൻ നാശാവാൻ കിത്തായ ബറൂക്ക് ഗീഗായ ഹിനിൻ വ സനായൻ വ ഇബ്തികൻ ബാദായ ഇൻ ഉന്ദ ഇദീൻ ഇത് ഉദമാൻ ഉഗീഗ്യാബ് ഉരിത്തേനേബു ഉസ്ലിം റബക്കാബിക്കെ ഥയ സൂരത്തിക്കെ റബക്കാത്തിക്കെ ഉസ്ലിം ബെങ്കിഗിയനേക്കൻ ഹരി വരി അബിക്നൈത് ബറാഹിറുനെ സഖിയാൻ ഓധൈദായബ് ദിയത് ഇരിബ്ന ഊധൈദായബ് ദായത് ഇരിബ്നോബ് ബെൻ ഓദോർ തക് ഹവൈത് എഗേദെ യക്കിയായിത് ഗാന എദേൻ നിമ്രി നേനി സനാബ് സിൽമി ഉഗ്രസ അസ്സമീനേൻ സലാം കിഫിറോൻ കിഫിറി ബാഗിയോ അദ സൂരേത് ഇവേർനൂൻ എദെ ഒത്തോന തുത്തേം സിയുനേ തു ഥയ തുസൂര് എത്തിക്കെ ഉമലോക് ഉക്ന ദായിബ് കീക്കെ കസ്തേ ഥാത്തെ ദായിബ് കീക്കെ ഊധയ അരെ തുത്തോന തോമാക് തെഹൈ മീനിക മാഗ്നായിത്തീത് അയായ് കിഥ ഏദ്നാക്കോ മാഗ്നായിത്തീത് അയായ് തക് മാഗ്നായിത്തീത് അയായത്തി കഹായായ ബേത്തുനാത്തീത് ഉനൂധൈ ഹഗ്ഗുനാവുവ തോറാവുവ ഏകണീനെ തോനാത് ഹക്തിബരിയ തോനാവുവ വാഷിബ് ദിവാത്തിബരിയ തോനാവുവ തലീമി കത്തിയേക് തുസഹത്തി കത്തിയേക് തോറാവുത്തി കത്തിയേക് ഇമ്പത്തെ കസ്തയോ ഹുഗു കൊയ്ത്തി ബരി ആയ അറുവാത്തു കൊയ്ത്തേ ബരേ അറുവാന തേ ഹെനിൻ അറുവാന തേ ദീമ ബരേ അറുവാത്തു ജാതി ബെത്ത ആതി തിഫിറസ്തു ഗദ്യ ത്വേന നാനാ തു തിന്തിയേക് ഉസ്ലു മുക്കുന ഗുദാബു ഗുദാ ഥ ആതി ബെഹെ ഹെനിൻ ഉൻ ഓമീൻ തുത്തോന തുനി ഹരുവേത് തിമദാരിസ് കത്തീനേക് തിജാമ കത്തീനേക് എൻ ഹെനിൻ ലുഗാത് നിബരെ അക്കോ തുത്തു ലുഗാത്തി സോൻ അഗ്രീസേനെ തൊന്ന നെഹരു തൂന തുദൈ നെഹരുവേത് ഉംബരു ഹഗ്ഗോനു തെലുഗ താക്കന കസ്സോ വാലമി വേഫേൻ അസഗുർ അൽഫ ലുഗ ഏഫേൻ മലുഷെ വൈ തമു തൗദേനെ ഹു തിരവക്കാത് തദി തുറവക്കാത്ത മലുഷെ വൈ തമുനെ ത്വാത ബേത്തുനാതി ദ കസ്താത്തി തുലുഗ ഗൽകമീനി തുലുഗാതീസോ ഹദീദീനി ബേ നുമീനാൻ ഏറാൻ ശംബീവേക് ഫാരിസ് തിന്തിയേക് തോറാവ് തിന്തിയേക് ഇംഗ്ലീസ് തിന്തിയേക് ഫറൻസ് തിന്തിയേക് ഇസീനി തിന്തിയേക് ഗാൽ കലുഗാ ദിബരീൻ തുലുഗാത്തുന ഉദീനുന ഹവ്യാത് കിത്തെ തോറാവ് ഹവ്യാത് കിത്തെ അക്കോ ഹെനിൻ ബെത്തുനാതി തുലുഗാതീസോൻ അഗ്രീസേനൂൻ ഹഗ്ഗോ ഉനുയിത് നെഹരി ഉനൂൻ ഉനുധയിത് അക്കയ നെയത് തൂന തൂറാവ് തുനെയദേത് ഉനൂധൈ ഗുദാന ഹദീദേൻ അക്കോ ഉനിനിൻ തുനെഹരു ഹഗ്ഗോ നെഹരിവ് ഹഗ്ഗോ ഉനു വിനെ ആദം തു ഉനുധയിത് നെഹേ തക് ഉറാവി കദായ കക്കെഹായ് തക് ഓറാവ് ഉംഗുൽ കക്കെഹായ് ഉധൈ ഇത്നെഹേ എംബരേ തോ അല്ലാഖ്ലെ ഗാവുനു ക്വാസന ഇതിയോനു കസ്സെങ്കാൽ ടീനി ദിയാവുനു തുന്തിവ തൊയ് നെഹൈ ദിവാത്തോൻ തു വാഷോയ് നെഹൈ ഹാഷോനു കസ്സ എംബരാ ബഹായുവ കസ്സ ലവ അബ്ബ കായുവ തുന്തിവ ഒമ്പത്തോ ഹെനിൻ ഹൊയ് സിനിയാവ ഇമരകോ മരകോ ആയന വാഷ ഹാഷോനു ബേത്തുനാ തീതായ് എൻ ഹെനിൻ തെത്തോന ഒമ്പത്തോ എം ബലിബ്നെ അക്കോഗാൽ ദിയാവുയർന്ന സ്വാംബിദ്രി വേദനെ കാക്കൻ ദിയാവ് കത്തിയ ഥദി തേ ഹെനിൻ ആബ്രേത് തു ഥദി തുദായിത് നെഹരു ഥദി തുരൻഷീത്തോ നെഹരു ആന്ദ ഈ വാവ്കിനാ ബക്കയെ എ ആൻ തജുറുബാതി ഇമ്രിനു കുടി ഭായ് നത് കഹോൻ സല്ലമിയാൻ ഗീഗാ നദിയാവ് കിങ്ക് അട്ഷാബ് തിരെ ആസ ഹുക്മുൻ അർദിയാ ബക്കയെ സയെ തർവാത്തോൻ ഇസഗിൽ നോ റിയായ് നാവി നെവ്യാനോ ഫദാത്തി നീബിരിയക് ഫിന ഹഗീവ നിക്തീനെ കശോവ ഹെനിൻ അശിക് സമാബ് കിങ്ക് ഈ ബീനു റദോന നീവ്ഗ നീദേക് സമൻ എ ആൻ വാഗിൽ സയ്യസിനി തൂന വസ്ലി ലവ് ഇബാദിത് അതാല ഗൊഗോബ ഉഫമീനാതിമിർ കിങ്കെ ഒക്സൂമി ഇരേക്കുനിബ് അഗ്ന ഏഫിൻ നരീതിബ്
ದಾಯ ಬಿಂಬಕ್ಕ ಸಲ್ಹಾನ ದಿವನೀತು ನರೀತುನ್ ಎರೆಂತಿಮ ದಾರಿ ಸಬಿಯಾಬ ಇಕ್ತೇನ್ ನೈ ಸಿಮಾಯೇ ವಾ ಜೋಶೆ ಗದರೊಬ್ಬ ಆಕಾಶ್ ಅಸೆ ಏರೆ ಉಹ ಬಾಬ ಹೇಕೊಳ್ಳುವ ಕುಜಿರುವ ತಿಷಾದಾತ ಕೂಡಾತ ಗದೆ ಅಲ್ಲಮ ದಾಯಿಹನ್ ಶನ ದಾಯೇ ಅಣುವು ತರ್ಮೂಮ ನಿಗುಲೋಧೈ ನಗಿದ್ ಇನ್ಸಾಫ್ ನಿಮೀರೇಕ್ ಗಜ್ಜೆ ಕಕ್ಸಕ ಅರಿವೋನ್ ಹೆನೆ ನಂದಾಬ್ ನಿ ಕತಿಯೇಕ್ ಎಂದೆ ಹೆನೆನ್ ತಕ್ತಕಿ ಫಾರ್ಸಾಬ ಒನ್ನೇ ತ್ವಗರಾಬ ವೇನ ಹೋ ಯದಿ ದರ್ವಾತ್ ತೇಫಿ ಬಾಡ್ನಾಮ್ ನಿ ಕತಿಯೇತ್ ಮಗಾಮು ಇಹಿನೋನ್ ನಾತ್ಕ ವಯ್ಯೋ ಇದೀನೋಬ್ ಅನಿ ಸಬ್ಬೋನ್ ಅಕಿಂಗ್ ಕಿಂಕ್ ಒಂಗೆ ಲೈನೆ ಸೀನೇಬ್ ದಿವಿ ತಕ್ಕ ನರೀದ್ ಇಂಬೀರ್ ಜಾಹಿಲ್ ಅಫಮೀನಿ ಗೋಯ ತಕ್ಕಂ ಫಿನಾಬ್ ದೈನಿ ಮಾಗ್ನಾಯ್ ದಿವರೀನೇಕ್ ತರು ಅಕ್ರಾಬ್ ಸಗೀಬ್ ಶಿಬ್ಬೀತ್ ಶಕ್ವಾದ್ ಗದ್ದಮೀನಿ ಹರಿ ಅಂಡಾ ತಡೋಬ್ ಕಂತೆ ರೇವ್ ಗೀಗೆಂ ಕಲೇವಿ ಮಸ್ಜೂನ್ ಮದಾ ಭರ್ರೀವ್ ಮಮ್ಲೂ ಕುರ್ರಿಯಾಯ್ತೋ ಮಸಿ ಕರಿಯನ್ ಹಿನಿಂದೀತಿಂದ್ ಐಗಿನಾ ಭಾಯ್ ಕಶಾವ್ ಎಂದ್ ಒತ್ತೋನ ಥದಿ ಕಸ್ತೋತು ನೇಯದೆ ಊದೈ ಹೊಗ್ಗೋಬ ಯಕೀನ್ ಹೊಗ್ಗೋಬ ಎರಿವುನ ಹೊಗ್ಗೋಬ ಸಕನಾಯಿನ್ ಬೆತ್ತು ನಾ ತೀದಾಯ್ ನೇಯದೇ ನಾತೂ ಹೆನಿನ್ ತೋನ ತುನೆ ಹರುವೆ ಒಣು ದೈ ಕನಾದ ಅಕಾಫ್ ಕಿಂಕೆ ಅಕೋ ಒಣು ದೈದ್ ಅಕಯ ನೇಯತ್ ಉದಯೀತ್ ವಜ್ಜಫಮಾನೇತ್ ಉದಯೀತ್ ನಾತ್ ಮಿರಿ ಅನೇತ್ ಉದಯೀತ್ ನತ್ ಕ ನೆಹರಿವ್ ತು ನೆಹರುವೆ ಹನ್ ಹಗ್ಗೋನ್ ನೆಹರಿವ್ ನಾತೋನ್ ನೆಹರಿವ್ ನೂನ್ ತಕ್ ನೇನ್ ಅಲೇನ ಕಿತ್ತೆ ಉದಯಿ ಕ ಶಿಯ ಕಾವ ವಹಾಶೀಬ್ ಶಿಯ ಕಾವ ವಹಾಶೀಬ್ ಲುಗಾತ್ ನಿಬರಿ ಹಾಶ್ ನಿಬರಿ ದಿವಾತ್ ನಿಬರಿ ಕಸ್ತೆ ಎಂಬತೆ ನಿಬರಿ ಅಕೋ ತುತ್ತು ನಾತಿದಾಯ್ ಹಗ್ಗೋಂ ವ ನಾತೋ ವ ನೆಹರಿವ್ ನೂನ್ ದಹೀನ ಕಿನ್ ಹರಿವ್ ಉದಯಂತು ಬಿಡಾವಿ ಅರೆ ಎಂಬಲಿ ನಿಮ್ಸಿಯೋದೇನ ತೋನ ಥೋದಿಂದ ನೆತ್ತು ತೀಮ್ ಸೌನೇತು ಊತಕ್ ಉಕ್ನ ಕತಿ ಮೀನಿಕ ಹೊಗ್ಗೋ ಏ ಕನಿಯೈತ್ ಹಗ್ಗೋ ಯಕಿಯತ್ತೂನ ಒಂಬತ್ತು ಬರೋ ಅರ್ರಿವ್ ರವೆ ಅರ್ರಿವ್ ರವೆ ಹೈ ರಂಶೀತ್ ಒಗರೋ ಹೈ ರಂಶೀತ್ ಕಸ್ಸಾನ್ ಹೊಗ್ಗೋನ್ ನೆಹರಿವ್ ಹೊಗ್ಗೋನ್ ಯಕ್ನಯತ್ತೂನ ಒಂಬತ್ತು ಅರ್ವಾತೋಂತು ಏನೇನು ಸ್ಥಿರ ಒಕ್ನ ನೆಹತ್ ರಾಜಿ ಸಮರ್ ತುಷ್ಬೋನಾಯ್ ಸಲಾಮಿನಿ ಒಕ್ನ ಏನೇ ಒವರಿ ನೇ ವಶಾಲ ನಿಮ್ಮರ್ರಿ.